ആകാശവാണി കൊത്തങ്കുടൻ കേന്ദ്രം ഏകചിത്രഗാനം ശീർഷിക്കുന്ന ശ്രീ ദുർഗ ആർട്സ് വാരി സന്തോഷം ചിത്രം ചിത്രഗീതാലു വിൻ്റാരു.

0: ഉഷാ ഉത്തുപ്പാടിനെ പാട്ട ചിത്രം കീച്ചുരാലു.
1: വെൽക്കം ടു ദ യൂത്ത് പാനോറാമ ആൻഡ് വെൽക്കം ടു ഓൾ ഓഫ് അസ് ഹിയർ ഓൺ സ്റ്റേജ്. വെൽക്കം ടു കീച്ചുരാലു. കം ഓൺ എവരിബഡി, കീപ് ദി ബീറ്റ്, കീപ് ദി ബീറ്റ്. ഡിം ച ഡിം ഡിം ച ച ഡിം ച ഡിം ച ഡിം ച ഡിം ഡിം ച ച ഡിം ച ഡിം ച ഡിം ച ഡിം.